0: ಸ್ವಾಮಿಯ ದಿವ್ಯ ಪಾದ ಪದ್ಮಗಳಿಗೆ ನನ್ನ ಭಕ್ತಿಪೂರ್ವಕ ಪ್ರಣಾಮಗಳು. ಸ್ವಾಮಿ, ಈ ದಿನ ಈ ಅವಕಾಶ ನೀಡಿದ್ದಕ್ಕೆ ಬಹಳ ಸಂತೋಷ ಸ್ವಾಮಿ. ಈ ಸಂತೋಷದ ಸಮಯದಲ್ಲಿ ನಿಮ್ಮ ಮುಂದೆ ಒಂದು ಚಿಕ್ಕ ಕವನವನ್ನು ಹೇಳಲು ಇಚ್ಛೆ ಪಡ್ತೇನೆ ಸ್ವಾಮಿ. ಓಂಕಾರ ರೂಪವೇ ಓ ಎನ್ನ ದೈವವೇ, ಸತ್ಯ ಸಾಯಿ ಪ್ರಭುವೇ ಎನ್ನೆಡೆಗೆ ಬಾ. ನನ್ನೆದೆಯ ಹದ ಮಾಡಿ ನಿನ್ನ ನಾಮವ ಬಿತ್ತಿ ನಿರುತ ಬ್ರಹ್ಮಾನಂದ ಬೆಳೆ ಬೆಳೆಸು ಬಾ. ಮೋಹಮಾಯೆಯ ಸೀಳಿ ಜ್ಞಾನ ಜೀವಿಗೆ ತೋರಿ ಮೋಕ್ಷ ಮಾರ್ಗಕ್ಕೆ ಎನ್ನ ನಡೆ ಇಡಿಸು ಬಾ. ಸಾರೂಪ್ಯ ಸಾಯುಜ್ಯ ಸಾಯಿ ಪದ ಸನ್ನಿಧಿಯ ಎಂದೆಂದು ಎನಗಿತ್ತು ತಣಿಸುತ್ತ ಬಾ. ಇದ್ದು ಇಲ್ಲದೇ ಇರುವ ಇಲ್ಲದೇ ಇರುತ್ತಿರುವ ಎಲ್ಲೆಲ್ಲೂ ತುಂಬಿರುವ ಪರಮಾತ್ಮ ಬಾ. ಬಾ ಸಾಯಿ ಚಂದ್ರಮನೆ ಕಣ್ಮನಕೆ ತಂಪಿಡಿತ ಭಕ್ತ ಚಕೋರಗಳ ತಣಿಸುತ್ತ ಬಾ. ಬಾ ಎನ್ನ ಹೃದಯ ಮಂಟಪದಲ್ಲಿ ನೆಲೆಸಿರು ನೀನಲ್ಲದಿನ್ನಿಲ್ಲ ಓ ಸಾಯಿ ಬಾಬಾ. ಯತಿ ಗಣಕ್ಕೆ ಗತಿ ನೀನು, ಯತಿ ಗಣಪತಿಯೂ ನೀನು, ಮತೀವ ಸರಸ್ವತಿಯ ಪುರುಷಾವತಾರಿ ಪೂರ್ಣಾವತಾರಿ ಓ ಸಾಯಿ ಬಾಬಾ. ಸ್ವಾಮಿ, ನಿಮಗೋಸ್ಕರ ನಿಮ್ಮ ಮಕ್ಕಳು ವೃಂದಾವನದಲ್ಲಿ ಕಾತುರದಿಂದ ಕಾಯುತ್ತಿದ್ದಾರೆ ಸ್ವಾಮಿ. ದಯಮಾಡಿ ಬನ್ನಿ ಸ್ವಾಮಿ, ಕೃಪೆ ಮಾಡಿ ಬನ್ನಿ ಸ್ವಾಮಿ. ಸ್ವಾಮಿ, ನಿಮ್ ಸೇವೆ ಮಾಡುವ ಭಾಗ್ಯ ಮನಸ್ಸು ಕೊಟ್ಟು ನಮ್ಮನ್ನು ಕಾಪಾಡಿ ಸ್ವಾಮಿ. ಜೈ ಸರ್. ಧನ್ಯವಾದ.
1: ഭഗവാന്റെ ശ്രീപാദ കമലങ്ങളിൽ എന്റെ സാഷ്ടാംഗ പ്രണാമം. അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് സംസാരിക്കുക എന്നത് ഏതൊരു വ്യക്തിയുടെയും ജീവിതാഭിലാഷമാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ സ്പന്ദനവും അങ്ങയുടെ ദിവ്യഹസ്തങ്ങളാൽ അനുഗ്രഹീതമായതാണ്. എന്റെ മാതാപിതാക്കളുടെ മാംഗല്യം തന്നെ അങ്ങയുടെ ദിവ്യലീലകളിൽ ഒന്നാണ്. അവരുടെ മംഗല്യമുഹൂർത്തം കുറിച്ചതും മംഗല്യസൂത്രം സൃഷ്ടിച്ചു നൽകിയതും എല്ലാം അവിടുന്നാണ്. 2007 April 22 എന്റെ അമ്മ എന്നേക്കുമായി അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ലയിച്ചു. അങ്ങയുടെ ഉത്തമ ഭക്തിയായിരുന്ന എന്റെ അമ്മ എന്തും ഞങ്ങളെ ഉപദേശിക്കുമായിരുന്നു. സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അർപ്പിക്കുകയെങ്കിൽ ഈ ജീവിതത്തിൽ അസാധ്യമെന്നത് തികച്ചും അപ്രശസ്തമാണ്. സ്വാമി, അങ്ങ് തന്നു ഞങ്ങൾക്ക് സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, അങ്ങ് തന്നു ഞങ്ങൾക്ക് മറക്കാനാവാത്ത അധ്യാപകരെ, അങ്ങ് തന്നു ഞങ്ങൾക്ക് ഈ മികച്ച വിദ്യാഭ്യാസം. പകരം നൽകാനായി സ്വാമി അങ്ങ് തന്നെ ജീവൻ ഒഴികെ മറ്റൊന്നുമില്ല കയ്യിൽ. മഴ കാത്തുനിൽക്കുന്ന വേഴാമ്പലിനെ പോലെ, മരുഭൂമിയിലെ മരുപ്പച്ച തേടുന്ന ഒട്ടകത്തെപ്പോലെ ഞങ്ങൾ വൃന്ദാവന മലരുകൾ ഒരു വൻ പ്രഭാതമാം അങ്ങയുടെ ആഗമനത്തെ കാത്തിരിക്കുന്നു. സ്വാമി, ഞങ്ങളുടെ അമ്മയെ കാത്തിരിക്കുന്നു.